0: tå gä thiä na mbere å guo twä bangä te tå gä thiä na mbere tå kä bangaga na ndä rona nä twa ingä ra ndagä ka twendi cia må thia nä twa ingä ra ndagä ka twendi cia må thia ndä rona nä twa ingä ra ndagä ka twendi cia må thia nä ndä rona nä twa ingä ra ndagä ka twendi cia må thia cia ithaa rä rä rä mbere nä twa ingä ra ndagä ka twendi cia må thia thä inä wa ithaa rä rä rä mbere ndä renda twambe tå cokie system citå neutro kana tå cå cokie nomo ndä renda rä u twambe tå cokie macini itå nomo nä getha tå mehe komandi ingä njerå na kwa hinda rä rä ndä renda we wambe å ringä re kå ndå gå kå å tå mä re kä ndå gä gwä two thamiri yaku hanini ndä renda å ingä re kå ndå gå kå å tå mä re thamiri yaku kidogo å ingä re kå ndå gå kå å tå mä re thamiri yaku kidogo å ingä re kå ndå gå kå å tå mä re thamiri yaku kidogo å ingä re kå ndå gå kå å tå mä re thamiri yaku kidogo å tå mä re kå ndå gå kå å ingä re kå ndå gå kå å tå mä re thamiri yaku kidogo å thiä thä inä wa star inya inya mugwanja na hash o thie thä inä wa star inya inya mugwanja na hash wathiä thä inä wa star 447 hash wathiä thä inä wa star 447 hash wathiä thä inä wa star 447 hash wathiä thä inä wa star inya inya mugwanja na hash wä cagå rä re box yaku ya må nyaka no ushagure box number 1 no ushagure box number 2 no ushagure box number 3 no ushagure box number 4 no ushagure box number 5 na no ushagure box number 6 box isio ni shikirito besa kuma shiringi egenege kuma shiringi egenege kuma ciringi ngiri magana matatu gå coka na thä kuma ciringi ngiri magana matatu gå coka na thä kuma ciringi ngiri magana matatu gå coka na thä kuma ciringi ngiri magana matatu gå coka na thä å gå thiä thä inä wa star 447 hash å gå thiä thä inä wa star inya inya mugwanja na hash wä ke guo maå ndå moke me sawasawa maudu moke me sawa sawa go thie thini wa star inya inya mugwanja na hash o go thie thini wa star inya inya mugwanja na hash o thie wishagulire box yaku taru ni reke jagure box number 2 nyone maudu ma go thie ta gero please complete the transaction revealing your winning now do you want to pay 49 boba idhi kule kwa captain limited maudu moke me chonjo maudu makoro me sawa sawa gero thank you for using mpesa services thank you for using mpesa services gero thank you for using mpesa services nyone nä kä gä gå thiä na mbere onawe no nyende ndagä ka icio ciatigara ndagä ka ta ikumi na inyanya gero ops mimi nä megonga mwamba nä megonga chini nä megonga mwamba nä megonga chini å gå thiä thä inä wa star 447 hash å gå thiä thä inä wa star inya inya må gwanja na hash å gå thiä thä inä wa star inya inya må gwanja na hash warä kia gwä kaguo å thiä thä inä wa box ä yo twari å horo wayo å thiä thä inä wa box ä rä a kwenda wä cagå rä re box ä rä a kwenda andå nä mambia kå heo mbeca andå nä mambia kå heo mbeca andå nä mambia kå heo mbeca å gå thiä thä inä wa star 447 hash å gå thiä thä inä wa star inya inya må gwanja na hash å gå thiä thä inä wa star inya inya må gwanja na hash maå ndå maku moke me chonjo maå ndå maku moke me sawasawa star inya inya må gwanja na hash star 447 hash warä kia gwä kaguo wä cagå rä re box yaku tauga no å cagå re box number 1 no å cagå re box number 2 no å cagå re box number 3 no å cagå re box number 4 no å cagå re box number 5 ona kana no å cagå re box number 6 kwerw atäa å horo waku kwerw atäa ona ndi na å ru thogo ikamba må ngä gå kå nä gwa gå kena ndarauga atä rä rä gå kå nä gwa gå kena njätagwo gaikamba wathiä kå rä a gwa star 447 hash oro ndagä keno tondå nä hä ndä twambia rä nä wona mbeca nä waikä rio mbeca ngiri ngiri na ite wanui Na magwitaga atia we?
1: Ah, ati gukena.
0: Drodi we magwitaga atia? Iguku nugwa ukena.
1: Oh, ni magaguku.
0: Oh, na wetagwa atia?
1: Solomon Iro Gumutero.
0: Solomon Iro Gumutero. Na we ate wauga weku thaici?
1: Ado.
0: Ate wauga weku?
1: Maragwa Muranga.
0: Ah, weku ura gwitu Maragwa ai. Aya, sawa sawa. Usio, tunaigua communication yake droka wega, none ya Twitter, ena shiringi ngiri 91, dagekeno, dagekeno. Onawe, no inuke na kiria giothe ukwenda oro riu. Onawe, no inuke na kiria giothe ukwenda oro riu. No inuke na kiria giothe ukwenda oro riu. Thie thiini wa star 447 hash. Ogo thie thiini wa star, tuina dagika ikumi na idhano jega aha. Tuina dagika ikumi na idhano jega. Tuina dagika ikumi na idhano jega. Na nisio dire da wifage. Odhie thiini wa star 447 hash. Togwa na usagure box. Ona wahinya star 447 hash. Ukwa boheo box ishi hau. Wiro hena box number 1. Hena box number 2. Hena box number 3, hena box number 4, hena box number 5, na hena box number 6. Shagura box yaku, modo wa gai. Shagura box yaku, eh?